ഹേ ഹായ് ഹലോ ഗുഡ് ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ആൻഡ് ഡിയറസ് ബ്യൂട്ടിഫുൾ ലിസ്നേഴ്സ്, ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ കൃത്യം 7 മണിയായപ്പോൾ മോർണിംഗ് വെല്ലടിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്ത മാർഷി മേറിയും ഇവിടെ പ്രസന്റ് ആണ് കേട്ടോ. കഴിഞ്ഞ ദിവസം എൻ്റെ കണ്ണിലൊടക്കിയ ഒരു കോട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. അമ്മ ചെയ്തു തന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ ആകെത്തുകയുടെ പേരാണ് സ്നേഹം. ഒരു പക്ഷേ ഇല്ലാതാകുമ്പോൾ മാത്രം നാം തിരിച്ചറിയുന്ന സ്നേഹം. എപ്പോഴും സ്നേഹം എന്ന് പറയുമ്പോൾ എന്താ ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണോ? അതും ആവശ്യമാണ്. പക്ഷേ പലപ്പോഴും ഏറ്റവും അൺകണ്ടീഷണലായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഒരു പക്ഷേ നമ്മുടെ അമ്മയായിരിക്കും കേട്ടോ. അമ്മ സ്നേഹിക്കുന്ന പോലെ, അമ്മ വെച്ച് വിളമ്പി തന്ന പോലെയൊന്നും നമ്മുടെ ലൈഫിൽ ആരും നമുക്ക് വേണ്ടി ചെയ്യാനായിട്ടുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അങ്ങനെ അമ്മ ചെയ്തു തന്ന ഓരോ ചെറിയ കാര്യങ്ങളുടെയും വില മനസ്സിലാവുന്ന ഒരു ടൈമിൽ നമുക്ക് അമ്മേനെ ചേർത്ത് പിടിക്കാൻ പറ്റാത്തൊരു ടൈമായിരിക്കും കേട്ടോ. സോ നമ്മുടെ അമ്മമാരൊന്നും

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഒള്ളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, അപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്തിനെ കുറിച്ചായിരുന്നു? സ്നേഹത്തെക്കുറിച്ചായിരുന്നു. ഈ സ്നേഹം എന്ന് പറയുമ്പോൾ പല രീതിയിലായിരിക്കും പലരുടെ ലവ് ലാംഗ്വേജ്. ചിലരിങ്ങനെ ഫുഡ് ഉണ്ടാക്കി തരുന്നതിലായിരിക്കും, ചിലരിങ്ങനെ നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നതിലായിരിക്കും, ചിലർ നമ്മളെ ശാസിക്കുന്നതിലായിരിക്കും, ശിക്ഷിക്കുന്നതിലായിരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ആകത്തുകയാണ് ഈ സ്നേഹം എന്ന് പറയുന്നത്. അതിലും വളരെ പ്യുവറസ്റ്റ് ആൻഡ് അൺകണ്ടീഷണലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നൊരു സ്നേഹം നമ്മുടെ അമ്മയുടേത് തന്നെയല്ലേ. അമ്മ ചെയ്തു തന്ന പോലെ എല്ലാ വീട്ടിലുണ്ടല്ലോ വൈകുന്നേരം ആകുമ്പോൾ അമ്മമാരുടെ ഒരു വലിയൊരു അല കേൾക്കാട്ടോ, എന്താടാ നീ അത് ചെയ്യാത്ത എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഒക്കെ പിന്നിലും നമ്മളെ സ്നേഹിക്കാനായിട്ട്, നമുക്ക് വേണ്ടി കരുതാനായിട്ട് ഒരാളുണ്ടെന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ പുറത്ത് ഒരു പക്ഷേ നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്നത്. സോ ആ ഒരു സ്നേഹത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് തിരിച്ചു വരാം കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: മൈ റേഡിയോ 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: നമസ്കാരം, ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല ഞാൻ, നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. അപ്പോൾ നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഒരു കുസൃതി ചോദ്യമാണ്. അപ്പോൾ അതനുസരിച്ച് ഉത്തരം തരാം കേട്ടോ. ചോദ്യം ദാ പിടിച്ചോളൂ. എത്ര നുള്ളിയാലും തല്ലിയാലും ഒരിക്കലും കരയാത്ത കുട്ടി ആരാണ്? ഐ റിപ്പീറ്റ്, എത്ര നുള്ളിയാലും തല്ലിയാലും ഒരിക്കലും കരയാത്ത കുട്ടി ആരാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനി ഇപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല മോർണിംഗ് വെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഒളിയോൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, ഇന്ന് നമുക്കൊരു ബർത്ത്ഡേ വിഷ് വന്നിട്ടുണ്ട് കേട്ടോ. അരവിന്ദാക്ഷൻ ചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേട്ടൻ്റെ മോൻ പ്രണവിൻ്റെ ബർത്ത്ഡേ ആണ്. സോ പ്രണവ്, വിഷ് യു എ വെരി ബ്ലസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് സർവീശനും മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക്, ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷെമീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഉള്ളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. അതെ, വണ്ടി കണ്ടാൽ ഒന്ന് തിരിഞ്ഞു നോക്കാത്തവർ ആരുണ്ട്? അതിൻ്റെ കളർ, സ്റ്റൈൽ, സൗണ്ട് എല്ലാം അടിപൊളിയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട കേട്ടോ. പക്ഷേ ഒരു കാര്യം ഓർക്കണം, റോഡിൽ ഓടുന്നത് നമ്മുടെ വണ്ടി മാത്രമല്ല, നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ്. ഒരു ചെറിയ മോഡിഫിക്കേഷൻ കൊണ്ട് വണ്ടിയുടെ ലുക്ക് മാറാം, പക്ഷേ അതേ മോഡിഫിക്കേഷൻ നിയമപ്രശ്നങ്ങളിലേക്കും സുരക്ഷാ പ്രശ്നങ്ങളിലേക്കും നമ്മളെ കൊണ്ടുപോയേക്കാട്ടോ. വാഹനത്തിൻ്റെ രൂപത്തിലും ഘടനയിലും മാറ്റങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങളും സുരക്ഷാ കാര്യങ്ങളും അറിയാട്ടോ. സ്റ്റൈലിനൊപ്പം നിയമവും പാലിക്കണം. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷയും മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഒരു സംശയം ചോദിക്കട്ടെ, വണ്ടിക്ക് പുതിയ അലോയ് വീൽ ഇടുന്നതും നിറം മാറ്റുന്നതും അതുപോലെ തന്നെ ശബ്ദം കൂട്ടുന്ന എക്സ്റ്റോപ്പ് ഘടിപ്പിക്കുന്നതുമെല്ലാം ഒരേ വിഭാഗത്തിൽ പെടുമോ? അല്ല അല്ലേ. ചില മാറ്റങ്ങൾ നിയമപരമായിട്ടുള്ള നിബന്ധനകൾ പാലിച്ച് ചെയ്യാട്ടോ. എന്നാൽ വാഹനത്തിൻ്റെ അടിസ്ഥാന ഘടനയോ സുരക്ഷയോ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളെയോ ബാധിക്കുന്ന മാറ്റങ്ങൾക്ക് നിയന്ത്രണങ്ങളുണ്ട് കേട്ടോ. ഇന്ത്യയിൽ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 52 വാഹനങ്ങളിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യുന്നതിന് മുൻപ് RTOയുടെയോ അല്ലെങ്കിൽ അംഗീകൃത വാഹന വിദഗ്ധരുടെയോ നിർദ്ദേശം തേടുന്നതാണ് ബുദ്ധിപരമായിട്ടുള്ള നീക്കം കേട്ടോ. അപ്പോൾ ഗ്യാരേജിൽ നിന്ന് ഇറക്കുമ്പോൾ വണ്ടി സൂപ്പറായിരിക്കണം, പക്ഷേ പരിശോധനയ്ക്കിടെ പണി കിട്ടുന്ന അവസ്ഥയിലാകരുത്. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം RC മീറ.

മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈം സെഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഒരു ബൈക്ക് ദൂരെ വരുന്നു, പക്ഷേ ബൈക്ക് കാണുന്നതിന് മുൻപേ ശബ്ദം കേൾക്കാട്ടോ. അപ്പൊ നമ്മൾ ചിന്തിക്കും, ബൈക്കാണോ വരുന്നത് അതോ മൈക്ക് ടെസ്റ്റ് ആണോ നടക്കുന്നത്. വാഹനത്തിന്റെ ശബ്ദം കൂട്ടാൻ വേണ്ടി അനുമതിയില്ലാത്ത ഹോൺ, അമിത ശബ്ദമുള്ള സൈലൻസർ, നിയമവിരുദ്ധമായിട്ടുള്ള എക്സോസ് മാറ്റങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതിന് പുറമെ നിയമ നടപടികൾക്കും കാരണമാകാട്ടോ. അമിത ശബ്ദ പരിസരവാസികളെയും കുട്ടികളെയും പ്രായമായവരെയും ബാധിക്കും. റോഡിൽ സുരക്ഷിതമായി യാത്ര ചെയ്യുന്ന മറ്റുള്ളവരുടെ സമാധാനവും നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ലേ. വണ്ടിയുടെ ശബ്ദം കേട്ട് ആളുകൾ ഞെട്ടുന്നതല്ല, വണ്ടിയുടെ സുരക്ഷയും നിങ്ങളുടെ ഡ്രൈവിംഗ് മര്യാദയും കണ്ട് ആളുകൾ നിങ്ങളെ അഭിനന്ദിക്കുന്നതിലാണ് യഥാർത്ഥ ഹീറോയിസ് എന്ന് പറയുന്നത്. സ്റ്റേ ട്യൂൺഡ്, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യം മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മുടെ വണ്ടിക്ക് ഒരു പുതിയ ലുക്ക് കൊടുക്കണം എന്ന് തോന്നുന്നത് സ്വാഭാവികമാണ് കേട്ടോ. പഴയ കളർ മാറ്റി പുതിയ കളർ കണ്ടാൽ തന്നെ ഒരു പ്രീമിയം ഫീൽ. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, വാഹനത്തിന്റെ നിറം മാറുമ്പോൾ രജിസ്ട്രേഷൻ രേഖകളുമായി ബന്ധപ്പെട്ട നിബന്ധനകൾക്ക് ബാധകമാകാട്ടോ. അതിനാൽ മാറ്റം വരുന്നതിന് മുൻപ് ബന്ധപ്പെട്ട RTOയിൽ നിന്ന് ആവശ്യമായ നടപടിക്രമങ്ങൾ ഉറപ്പാക്കുക. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റുകൾ, ഇൻഡിക്കേറ്ററുകൾ, നമ്പർ പ്ലേറ്റ് എന്നിവയിൽ മാറ്റങ്ങൾ വരുമ്പോൾ നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കണം. രാത്രിയിൽ മറ്റുള്ളവരുടെ കണ്ണിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ലൈറ്റുകൾ സ്റ്റൈലിന്റെ പേരിൽ ഉപയോഗിക്കുന്നത് അപകടകരമാണ് കേട്ടോ. ഓർക്കുക, വണ്ടിയുടെ കളർ നിങ്ങളുടെ ഇഷ്ടമായിരിക്കാം, പക്ഷേ റോഡിലെ സുരക്ഷ എല്ലാവരുടെയും അവകാശമാണ്. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഉള്ളിയോൺ മൈ റേഡിയോ നൈറ്റ് എഫ് എം കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. വണ്ടി മോഡിഫൈ ചെയ്യുമ്പോൾ ചിലർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ടല്ലോ പിന്നെന്താ പ്രശ്നം. ഇൻഷുറൻസ് ഉണ്ടെന്നത് എല്ലാ തരത്തിലുള്ള മോഡിഫിക്കേഷനുകളും നിയമപരമാണെന്നോ അപകടമുണ്ടായാൽ എല്ലാ സാഹചര്യങ്ങളിലും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമെന്നോ അർത്ഥമില്ലാട്ടോ. വാഹനത്തിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ പോളിസിയുടെ നിബന്ധനകൾ ബാധകമാകാട്ടോ. അതിനാൽ മാറ്റങ്ങൾ ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കേണ്ടതുണ്ട്. പരിരക്ഷയെ അത് ബാധിക്കുമോ എന്നൊക്കെ മുൻകൂട്ടി പരിശോധിക്കുക. പ്രത്യേകിച്ച് വാഹനത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന മാറ്റങ്ങൾ അവഗണിക്കരുത് കേട്ടോ. ചെറിയൊരു സംശയം വന്നാൽ പോലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടോ ഇൻഷുറൻസ് പ്രതിനിധികളോടോ ചോദിച്ചുറപ്പാക്കണം. കാരണം അപകടം സംഭവിച്ചതിന് ശേഷം രേഖകൾ തിരഞ്ഞു നടക്കുന്നതിനേക്കാൾ നല്ലത് നേരത്തെ കാര്യങ്ങൾ ശരിയാക്കുന്നതല്ലേ. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning Prime Academy for General Education.
3: Welcome back to Morning Bell with me, Arshe Mira. ഒളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. സ്വന്തം വാഹനത്തെ മനോഹരമാക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ അതിനുവേണ്ടി നിയമങ്ങൾ മറക്കരുത്, സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. ഒരു മോഡിഫിക്കേഷൻ ചെയ്യുന്നതിന് മുൻപ് 3 കാര്യങ്ങൾ ഉറപ്പാക്കണം കേട്ടോ. അത് നിയമപരമാണോ, വാഹനത്തിന്റെ സുരക്ഷയെ ബാധിക്കുമോ, ആവശ്യമായിട്ടുള്ള അനുമതികളും രേഖകളും ശരിയാണോ. സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഓരോ വാഹന മാറ്റവും നമ്മുടെ വണ്ടിയിലും പരീക്ഷിക്കേണ്ടതില്ല കേട്ടോ. മറ്റൊരാളുടെ വണ്ടിയിൽ അടിപൊളിയായത് നമ്മുടെ വണ്ടിക്ക് അനുയോജ്യമാകണമെന്നില്ല. നമ്മുടെ ലക്ഷ്യം റോഡിൽ ശ്രദ്ധ നേടുക മാത്രമല്ല, സുരക്ഷിതമായി വീട്ടിലെത്തുക കൂടിയാണ്. കാരണം വീട്ടിൽ നമ്മളെ കാത്തിരിക്കുന്നവർക്ക് നമ്മുടെ വണ്ടിയുടെ സ്റ്റൈലിനേക്കാൾ വലുത് നമ്മുടെ സുരക്ഷയാണ്. ആ ഒരു ബോധ്യത്തോടു കൂടി നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ, മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഒള്ളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ SMS ക്വസ്റ്റിന് കുറച്ച് പേരും കൂടെ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉള്ളവർക്കും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മിസ്സായി പോയവർക്കായിട്ട് ഞാൻ ചോദ്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ചോദ്യം ഒരു കുസൃതി ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ചോദ്യം ദാ പിടിച്ചോളൂ. എത്ര നുള്ളിയാലും തല്ലിയാലും ഒരിക്കലും കരയാത്ത കുട്ടി ആരാണ്? ഐ റിപ്പീറ്റ്, എത്ര നുള്ളിയാലും തല്ലിയാലും ഒരിക്കലും കരയാത്ത കുട്ടി ആരാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പൊ ഇനിയിപ്പോ എന്താ, ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷെമീറ.

അങ്ങനെ ഒരുപിടി മനോഹരമായിട്ടുള്ള പാട്ടുകളും കഥകളൊക്കെ കേട്ടും ആസ്വദിച്ചും തിരിച്ചു വരുമ്പോൾ ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറയായിരുന്നു നിങ്ങളോടൊപ്പം ഇവിടെ ഇങ്ങനെ പ്രസന്റ് ആയിരുന്നത്. സോ ഏകദേശം 10 മണി ഹവർ ആയിട്ടുണ്ട്. ഞാൻ ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മുടെ പീഡിക ക്ലോസ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. പോകുന്നതിന് മുൻപ് ഞാൻ വീണ്ടും പറയുന്ന ഒരു കാര്യം, നമ്മൾ വാല്യൂ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളോട് അൺകണ്ടീഷണലായിട്ട് ലവ് ചെയ്യുന്ന ഒരാളെ ആയിരിക്കണം കേട്ടോ. നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ഇവൻ മൈൻഡ് ചെയ്തില്ലെങ്കിൽ പോലും നമ്മളെ അത്രയധികം സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. പ്രധാനപ്പെട്ടത് നമ്മുടെ അമ്മ തന്നെയായിരിക്കും. അങ്ങനെ ആരെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് ചേർത്ത് പിടിച്ചോളൂ കേട്ടോ. അങ്ങനെയൊന്നും ഇന്നത്തെ ഈ കാലത്ത് നോട്ട് ദ പോയിന്റ്, ഇന്നത്തെ ഈ കാലത്ത് കിട്ടില്ല കേട്ടോ. സോ അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ മറക്കരുത്. അതൊക്കെ ആയിരിക്കാം നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ബ്ലെസ്സിങ് ആവുന്നത്. സോ ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോൾ നാളെ കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചയെ മീറ യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടാറ്റാ ബൈ ബൈ. സീ യു. ലവ് യു ഓൾ.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.
1: നമസ്കാരം, ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9663414548921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

அதுக்கா நல்ல காலை கிட்ட.

മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈം സെഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Hey, hello, good afternoon, my beautiful listeners. Welcome to my radio, 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് അർജയ് ധീരജ ജാനകീത വളർത്തിയിട്ടുണ്ട്. ഞാനേ ഈ അടുത്ത് നമ്മുടെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തപ്പോഴാണ് ഒരു കഥ കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ ആ ഒരു കഥയെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് പറയുക എന്ന്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഓന്ത്, ആ ഒരു ഓന്തിൻ്റെ മേൽ ഒരു സയൻറ്റിസ്റ്റ് ഒരു പരീക്ഷണത്തിനായിട്ട് ഒരു ചെറിയ പെയിൻറ്റ് കൊടുത്തു. അതായത് നെറ്റയിൽ ഒരു ചെറിയ പെയിൻറ്റ് അടിച്ചു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ആ ഒരു പെയിൻറ്റ് നമ്മളുടെ ഓന്ത് ശ്രദ്ധിക്കുന്നത്. പിന്നീട് നിറം മാറ്റുമ്പോഴും അതെന്തൊരു വലിയ കുറവായിട്ട്, അത് കാരണം ആളുകൾ എന്നെ ശ്രദ്ധിക്കുന്നു എന്ന രീതിയിൽ അത് പിന്നീട് സ്വയം അങ്ങോട്ട് ഇല്ലാതെയായി. അതിപ്പോൾ എങ്ങനെയാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് മനസ്സിലായി കാണും. ഇതുപോലെ തന്നെയാണല്ലേ ചില സന്ദർഭങ്ങളിൽ നമ്മൾ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്ന് വിചാരിച്ച്, അതായത് ചെറിയൊരു കുറവ് പോലും ഇതിനേക്കാൾ കുറഞ്ഞവരുണ്ട്, ഇതിനേക്കാൾ കൂടിയവരുണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴും ഭയങ്കര കോൺഷ്യസ് ആയിട്ട് ഇനിയാണ് എല്ലാവരും പോയിന്റ് ചെയ്യുന്നത്, ഇനിയാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് എന്നും പറഞ്ഞ് നമ്മൾ ഒരുപാട് കോൺഷ്യസ് ആവാറുണ്ട്. അറിഞ്ഞോ അറിയാതെയൊക്കെ നിങ്ങൾ അങ്ങനെ കോൺഷ്യസ് ആവാറുണ്ട്. എന്നാ ഇനി അങ്ങോട്ട് സൂക്ഷിച്ചോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരുപാട് അതിനെക്കുറിച്ച് അങ്ങനെ കാട് കയറി ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അതിന് മുൻപായി നമ്മുടെ ഈ ഒരു യാത്രയിൽ, നമ്മുടെ ഈ ഒരു എനർജി ലെവൽ കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്യാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളിലേക്ക് കണക്ട് ചെയ്യാണ്. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർജെ ധീരജ ജാനകി. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, നമ്മളെ കുറിച്ച് ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായങ്ങളായിരിക്കും അല്ലേ. ഒരാൾക്ക് നമ്മൾ സംസാരിക്കുന്ന രീതി ഇഷ്ടപ്പെടും, മറ്റൊരാൾക്ക് അത് തന്നെ ഇഷ്ടപ്പെടണമെന്നില്ല, നമ്മളെ തന്നെ ഇഷ്ടപ്പെടണമെന്നില്ല. അതുപോലെ തന്നെ ഒരാൾക്ക് നമ്മളിടുന്ന ഡ്രസ്സ് സ്റ്റൈലൊക്കെ ഇഷ്ടമായിരിക്കും, മറ്റൊരാൾ അതിനെക്കുറിച്ച് കുറ്റം പറയും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ജീവിക്കാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? ഓരോരുത്തരുടെയും അഭിപ്രായത്തിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കും അല്ലേ. അവസാനം യഥാർത്ഥത്തിൽ നമ്മൾ ആരാന്ന് പോലും നമ്മൾ മറന്നു പോകും. അതുപോലെ തന്നെ ആ ഒരു കഥയിൽ ഒരു സയന്റിസ്റ്റിനെ പോലെ മറ്റുള്ളവരെന്നെ ശ്രദ്ധിക്കുന്നു എന്ന് കരുതി നമ്മളിൽ ഒരു ചെറിയ കാര്യത്തെ വലിയൊരു കുറവായി കാണാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ കോൺഫിഡൻസ് എന്തൊക്കെ കാര്യങ്ങളാണല്ലേ നഷ്ടപ്പെടുക. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളെ തിരുത്തേണ്ട കാര്യങ്ങളൊക്കെ തിരുത്തേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. പക്ഷേ എന്താ പറയുക, എല്ലാവരും എന്ത് ചിന്തിക്കുന്നു എന്നും വിചാരിച്ചു അതുപോലെ തന്നെ ഒരു ചെറിയ കാര്യത്തെ വലുതായി കാണാൻ തുടങ്ങുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു പൊട്ടിത്തെറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെറിയൊരു പൊട്ടിത്തെറി ആയിരിക്കില്ല, അത് നമ്മളെ തന്നെ ഇല്ലാതെയാക്കും അല്ലേ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണിലൂടെ കാണുന്നതിലും നല്ലത് നമ്മളുടെ കണ്ണിലൂടെ കാണുന്നതാണല്ലേ. ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്തായാലും നമ്മുടെ ഈ ഒരു യാത്രയിൽ ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9663414548921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.
3: Hey, hello, welcome back to our show Lunch Break il RJ Dheeraja Janaki. Yes, Sagradi avaru savaya vaayittundu nammude innathe yes mass chodyathinulla savayam. So ottum samayam kalayade endana avaru chodyam enna nokkalle nammude innathe yes mass chodyam. എത്ര നുള്ളിയാലും എത്ര തല്ലിയാലും മുറിക്കലും കറിയാത്ത കുട്ടി ആരാണ്? എത്ര തള്ളിയാലും എത്ര നുള്ളിയാലും മുറിക്കലും കറിയാത്ത ആ ഒരു കുട്ടി ആരാണ്? ആരാണ് ആരാണ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9072878709090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഐ റിപ്പീറ്റ്, 9072878709090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു വൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൊണ്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർജേ ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9663414548921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർജെ ധീരജ ജാനകി.
1: ഈ ചില താരങ്ങളുടെ സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്നത് വേറെ ലെവലാണല്ലേ. അവർ സ്ക്രീനിലേക്ക് നടന്നു വരുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ആവേശമാണ്. അതിനൊപ്പം മാസ് ആക്ഷനും കിടിലം BGM ഇടയ്ക്കൊക്കെ ചിരിപ്പിക്കുന്ന കോമഡിയും കൂടി വന്നാൽ തിയേറ്ററിൽ ആഘോഷിക്കാനുള്ള വകയായി. അങ്ങനൊരു സിനിമയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഏതാണെന്നല്ലേ, ജയിലർ. 2023 പുറത്തിറങ്ങിയ ഈ തമിഴ് ചിത്രത്തിൽ രജനീകാന്തിന്റെ സ്റ്റൈലും അനിരുദ്ധിന്റെ സംഗീതവും കൂടി ഒന്നിച്ചപ്പോ സിനിമയ്ക്ക് ലഭിച്ച സ്വീകാര്യത വളരെ വലുതായിരുന്നു അല്ലേ. അതുപോലെ ഈ കഥയിലേക്ക് വരുമ്പോൾ നമ്മുടെ രജനീകാന്ത് അവതരിപ്പിച്ചത് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ എന്നൊരു കഥാപാത്രത്തെയാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ ഗാംഭീര്യം ഇല്ലേ. പക്ഷേ ഈ കഥാപാത്രത്തിന്റെ പ്രത്യേകത അദ്ദേഹത്തിന്റെ മാസ് എൻട്രിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, കുടുംബത്തോടൊപ്പം സാധാരണ ലൈഫ് ജീവിക്കുന്ന ഒരാള് ചില സാഹചര്യങ്ങൾ കാരണം തന്റെ മറ്റൊരു മുഖം പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ് ഈ സിനിമയിലെ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ ഒരു റിട്ടയർഡ് ജയിലർ ഉദ്യോഗസ്ഥന്റെ ജീവിതത്തിലേക്ക് കുറ്റകൃത്യങ്ങളുടെ ലോകം കടന്നു വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, കുടുംബത്തെ സംരക്ഷിക്കാൻ അയാൾ എത്രത്തോളം മുന്നോട്ട് പോകും, അതാണ് ഈ ഒരു സിനിമ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൗതുകം. നമ്മുടെ രജനീകാന്തിനൊപ്പം വിനായകൻ, രമ്യ കൃഷ്ണൻ, വസന്ത് രവി, യോഗി ബാബു താരങ്ങളും ഈ ഒരു ചിത്രത്തിലുണ്ട്. അതുപോലെ തന്നെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നമ്മുടെ ലാലേട്ടനും കന്നഡ താരം ശിവരാജ് കുമാറും അതിഥി വേഷത്തിൽ ഈ ഒരു സിനിമയിൽ എത്തിയിട്ടുണ്ട്. സോ അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു സിനിമ റിലീസായ സമയത്ത് ഒരു ഗംഭീര പ്രതീക്ഷയും ഒരു ഗംഭീര ആഘോഷമായിരുന്നു. എന്തായാലും അതിപ്പോ പറയാൻ കാരണം എന്താണെന്നല്ലേ, അതൊക്കെ പറയുന്നുണ്ട്. അതിനു മുൻപായി നമ്മുടെ ഒരു യാത്രയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. കേൾക്കാം.
0: യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർജെ ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: നമ്മുടെ സിനിമറ്റോഗ്രാഫർ വിജയ് കാർത്തിക് കണ്ണൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതനുസരിച്ച് വർമ്മയുടെ എൻട്രി കൂടുതൽ ശക്തമായിട്ടാണ് ഒരുക്കിയത് എന്ന് ടൈഗർ മുത്തുവേൽ പാണ്ഡിനെ അവതരിപ്പിച്ചത് വളരെ ശാന്തമായ രീതിയിലായിരുന്നു. ആ ശാന്തതയ്ക്ക് ശേഷം വരുന്ന മാസ് രംഗങ്ങൾ പ്രേക്ഷരെ കൂടുതൽ ആവേശത്തിലാക്കണം എന്നായിരുന്നു നമ്മുടെ സംവിധായകന്റെ ആശയം. ഇനി നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ ഒരു സിനിമയിൽ ഏറ്റവും കൂടുതൽ ഓർമ്മയിൽ നിൽക്കുന്ന ഡയലോഗ് ഏതാണ്? രജനീകാന്തിന്റെ മാസ് ഡയലോഗാണോ അതോ വിനായകന്റെ മനസ്സിലായോ സാറ് എന്ന ഡയലോഗാണോ? ഈ ഡയലോഗിന് പിന്നിലും ഒരു ചെറിയ വിശേഷമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മലയാളത്തിലുള്ള ആ ഡയലോഗ് വിനായകൻ തന്നെ നിർദ്ദേശിച്ചതാണെന്നാണ് പലരും കരുതിയിരിക്കുന്നത്. എന്നാൽ അത് സംവിധായകൻ നെൽസന്റെ ആശയമായിരുന്നു എന്ന് വിനായകൻ ഒരു ഇന്റർവ്യൂവിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലേ. അതായത് ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നടൻ പ്രകടനം മാത്രമല്ല, സംവിധായകൻ ആ ഒരു കഥാപാത്രത്തെ എങ്ങനെ എഴുതുന്നു എന്നതും പ്രേക്ഷകരുടെ മനസ്സിൽ വലിയൊരു സ്വാധീനം ചെലുത്തും. അതുപോലെ തന്നെ രജനീകാന്തിന്റെ ക്ലൈമാക്സ് സിഗർ രംഗത്തെ കുറിച്ച് ഓർത്തു നോക്കി, നമ്മുടെ ലാലേട്ടനും ശിവരാജ് കുമാറും ഒരുമിച്ചിട്ടുള്ള ആ രംഗത്തിലും രജനീകാന്തിന്റെ ഐക്കോണിക് സ്റ്റൈൽ വേണമെന്ന് നമ്മുടെ സംവിധായകൻ ആഗ്രഹിച്ചിരുന്നു. സിഗർ കത്തിക്കുന്ന രംഗത്തില് ഗ്രാഫിക്സ് ഉപയോഗിച്ചല്ല, രജനീകാന്ത് നേരിട്ട് ചെയ്ത ഷോട്ടാണ് ഉപയോഗിച്ചേ എന്ന് നെൽസൺ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചെറിയ മേക്കിംഗ് വിശേഷങ്ങൾ കൂടി അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട സിനിമയിലെ രംഗങ്ങൾ വീണ്ടും ഓർത്ത് നോക്കാൻ നമ്മൾക്ക് തോന്നില്ലേ? അതാണ് നമ്മുടെ സിനിമയുടെ ഒരു റേഞ്ച്. കഥ അറിയാമെങ്കിലും അതിന്റെ പിന്നിലുള്ള തീരുമാനങ്ങളൊക്കെ അറിയുമ്പോൾ സിനിമ വീണ്ടും കാണാനായിട്ട് കണ്ടെത്താനായിട്ട് നമ്മൾക്ക് കഴിയും, കണക്ട് ചെയ്യാറായിട്ട് കഴിയുമല്ലേ. യെസ്, എന്തായാലും ഈ ഒരു മൂവിയുടെ വിശേഷങ്ങൾക്കിടയിൽ നമ്മുടെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളിലേക്ക് കണക്ട് ചെയ്യാണ്. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർജേ ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർജെ ധീരജ ജാനകി.
4: സിനിമ കണ്ടു കഴിഞ്ഞാലും ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ തന്നെ നിൽക്കില്ലേ? ചിലപ്പോൾ ഒരു ഡയലോഗ്, ചിലപ്പോൾ ഒരു മ്യൂസിക്, അല്ലെങ്കിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ചെറിയ സീൻ. ഈ സിനിമ കണ്ടവരാണ് എന്നുണ്ടെങ്കിൽ അവരോടൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ സിനിമയിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ആവേശത്തിലാക്കിയത് എന്താണ്? നമ്മുടെ രജനീകാന്തിന്റെ സ്റ്റൈലാണോ, അനിരുദ്ധിന്റെ മ്യൂസിക് ആണോ, അതോ രണ്ടും കൂടി ചേരുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതാണോ? ഇവിടെ രസകരമായൊരു കാര്യമുണ്ട്, ഒരു സിനിമയില് പശ്ചാത്തല സംഗീതം എത്രത്തോളം പ്രധാനമാണെന്ന് രജനീകാന്ത് തന്നെ ജയിലറിന്റെ വിജയാഘോഷത്തിൽ സംസാരിച്ചിട്ടുണ്ട്. സംഗീതം ചേർത്തതിന് ശേഷം സിനിമയുടെ അനുഭവം തന്നെ മാറിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സിനിമ കാണുമ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നത് അഭിനേതാക്കളും അവർ പറയുന്ന ഡയലോഗുകളൊക്കെയാണല്ലേ, പക്ഷേ ഒരു രംഗം വരുമ്പോൾ പശ്ചാത്തലത്തിൽ കേൾക്കുന്ന മ്യൂസിക് നമ്മുടെ ആവേശം കൂട്ടുന്നുണ്ടല്ലോ. ചിലപ്പോൾ നായകനൊന്നും പറയാതെ സ്ക്രീനിൽ നിൽക്കുമ്പോൾ പോലും ആ മ്യൂസിക് മാത്രം മതി നമുക്ക് ആ ഒരു രംഗം ആഘോഷിക്കാൻ. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ സംവിധായകൻ ഉദ്ദേശിച്ച അതേ അനുഭവം പ്രേക്ഷകർക്ക് കിട്ടണം എന്നില്ലല്ലേ. എഡിറ്റിംഗ്, സൗണ്ട്, പശ്ചാത്തല സംഗീതം ഇതെല്ലാം ചേർന്നാണ് ലാസ്റ്റ് ആ ഒരു സിനിമ നമ്മളുടെ മുന്നിൽ എത്തുന്നത്. ജയിലർ പോലുള്ള ഒരു മാസ് എന്റർടൈനറില് ഈ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അത് ഓരോന്നിനെയും കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏതായാലും നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം.
3: യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ, ലഞ്ച് ബ്രേക്കിൽ അർജെ ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.
1: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചരത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകി. അപ്പോൾ നമ്മുടെ ജയിലർ മൂവിയെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയാതെ പോകാനാവില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സിനിമയുടെ വിജയം എന്നത് ബോക്സ് ഓഫീസിൽ എത്ര കളക്ഷൻ നേടി എന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ലല്ലേ, ആ സിനിമ പ്രേക്ഷകരുടെ മനസ്സിൽ എത്രത്തോളം ഇടം പിടിച്ചു എന്നതും പ്രധാനമാണ്. 2023 പുറത്തിറങ്ങിയ ജയിലർ രജനീകാന്തിന്റെ കരിയറിലെ ശ്രദ്ധേയമായ വിജയ ചിത്രങ്ങളിൽ ഒന്നായി മാറി. ഇന്ത്യയിലും മാത്രമല്ല വിദേശത്തും സിനിമയ്ക്ക് വലിയ സ്വീകാര്യത ാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ടൈഗർ മുത്തുവിൽ പാണ്ഡ്യൻ എന്ന കഥാപാത്രം ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായി. ഇനി നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ഒരു സിനിമ കണ്ടു കഴിഞ്ഞ് അതിലെ കഥാപാത്രങ്ങളെ കുറിച്ചും രംഗങ്ങളെ കുറിച്ചും ഫ്രണ്ട്സിനോട് സംസാരിക്കാറുണ്ടോ? ചില സിനിമകൾ അങ്ങനെയാണല്ലേ, കണ്ടു തീർന്നാലും അതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകള് അങ്ങനെയൊന്നും അവസാനിക്കില്ല. ഇപ്പൊ നമ്മുടെ ജയിലറിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു. നമ്മുടെ രജനീകാന്തിന്റെ പ്രകടനം, വില്ലന്റെ ആ ഒരു വേഷം, അനിരുദ്ധിന്റെ സംഗീതം, വിവിധ ഭാഷകളിലെ താരങ്ങളുടെ ഒരു പ്രസൻസ്, അങ്ങനെ ഓരോന്നിനെയും കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ. എന്നാൽ ഈ സിനിമയുടെ വിജയത്തിന് ശേഷം എല്ലാവരുടെയും മനസ്സിൽ ഉയർന്ന ചോദ്യം ഒന്ന് മാത്രമായിരുന്നു, ടൈഗർ മുത്തുവേൽ പാണ്ഡ്യന്റെ കഥ ഇവിടെ അവസാനിക്കുമോ? ഈ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇപ്പൊ ഈ രണ്ടാം ഭാഗമായ ജയിലർ 2 എത്തുന്നത്. ആദ്യ സിനിമയിലൂടെ പരിചയപ്പെട്ട കഥാപാത്രത്തെ വീണ്ടും കാണാനുള്ള ആകാംക്ഷയ്ക്കൊപ്പം ഇത്തവണ എന്തൊക്കെ പുതുമകൾ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണല്ലേ ആരാധകർക്കുള്ളേ. അപ്പൊ ആ പ്രതീക്ഷകളൊന്നും വൃത്തിയാക്കില്ലെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ വ്യൂടെ ഫ്രണ്ട്ല പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ, ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർജെ ധീരജ ജാനകി. ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു സിനിമയുടെ രണ്ടാം ഭാഗം വരുമ്പോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുണ്ടാകുന്നത് എന്തിനായിരിക്കും? ആദ്യ ഭാഗത്തിലെ കഥാപാത്രങ്ങളെ വീണ്ടും കാണാനാണോ, അതോ ഇത്തവണ സംവിധായകൻ എന്തോ പുതുമയാണ് കൊണ്ടുവരുന്നത് എന്നറിയാനാണോ? ശരിക്കും രണ്ടും പ്രതീക്ഷിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി എത്തുന്ന ജയിലർ 2. ആദ്യ ജയിലർ ഇറങ്ങിയപ്പോൾ ടൈഗറിന്റെ കഥാപാത്രവും സിനിമയുടെ അവതരണ രീതിയും വലിയ ചർച്ചയായിരുന്നു. ഇപ്പോൾ രണ്ടാം ഭാഗം എത്തുമ്പോൾ പ്രേക്ഷകരുടെ പ്രതീക്ഷ അതിനൊപ്പം വലുത് തന്നെയാണ് അല്ലേ? ഇനി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ഒരു സിനിമയുടെ പേരിനൊപ്പം തന്നെ ഒരു ടാഗ്ലൈനും കേൾക്കാം. അതായത്, ഇനി ആഘോഷം തുടങ്ങാൻ പോകുന്നു എന്നൊരു മാസ് പ്രഖ്യാപനം തന്നെ. അതുപോലെ തന്നെ നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ വീണ്ടും സംഗീതം ഒരുക്കിയിരിക്കുന്നത് ആരാണെന്നറിയോ? അനിരുദ്ധ് തന്നെയാണ്. അതായത്, ആദ്യ സിനിമയിൽ നമ്മൾ കണ്ട ആ ടീം വീണ്ടും ഒന്നിക്കുന്നു. പക്ഷേ ഇത്തവണത്തെ വലിയ ആകർഷണം താരനിര കൂടിയാണ്. രജനീകാന്തിനൊപ്പം മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങിയ താരങ്ങളുടെ സാന്നിധ്യവും പുതിയ താരങ്ങളുടെ വരവും സിനിമയെ കൂടുതൽ ആകാംക്ഷ കൂട്ടുന്നുണ്ടല്ലേ. വിദ്യ ബാലൻ, വിദുർ ചക്രവർത്തി, സുരാജ് ഏട്ടൻ എന്നിവരുടെ ശ്രദ്ധേയമായ താരനിറയും ഈ ഒരു സിനിമയിലെ ഭാഗമാണ്. അപ്പോൾ ഇത്രയും താരങ്ങൾ ഒരുമിച്ചെത്തുമ്പോൾ ഓരോരുത്തർക്കും കഥയിൽ എന്തൊക്കെയായിരിക്കും പ്രാധാന്യം, അതുപോലെ തന്നെ പഴയ കഥാപാത്രങ്ങളുമായി ബന്ധം എങ്ങനെയായിരിക്കും, അതൊക്കെ നമുക്ക് ഒരു സിനിമ കാണുമ്പോൾ ബാക്കി കാര്യങ്ങൾ കണ്ടറിയാം. പക്ഷേ ബാക്കി വിശേഷങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അതായത്, സിനിമ റിലീസിന് മുൻപേ നിൽക്കുന്ന ആ ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോൾ നമ്മൾക്കൊരു ക്യൂരിയോസിറ്റി ആണല്ലേ. അപ്പൊ അത് എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്, ഇതൊക്കെ വഴിയേ പറയാം. എന്തായാലും നമ്മുടെ ഈ ഒരു യാത്രയിലെ കേൾക്കാം. അപ്പൊ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ, ലഞ്ച് ബ്രേക്കിൽ അർജെ ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർജെ ധീരജ ജാനകി. ജയിലർ 2-നെ കുറിച്ച് സംസാരിക്കുമ്പോൾ വിട്ടുപോകാൻ പറ്റാത്തൊരു പേരുണ്ട്, തമന്ന. ആദ്യ ജയിലറില് ആ ഒരു പാട്ടിലൂടെ തിയേറ്ററുകളെ ആവേശത്തിലാക്കിയ തമനയെ ഓർമ്മയില്ലേ? ആ പാട്ടും അതിലെ തമനയുടെ ഡാൻസും സ്റ്റെപ്പുകളും സോഷ്യൽ മീഡിയയിൽ തന്നെ വലിയ തരംഗമായിരുന്നു. എന്നാൽ ജയിലർ 2-ന്റെ കാര്യത്തിൽ രസകരമായൊരു വിശേഷമുണ്ട്. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് തന്നെ തമന്നയ്ക്കൊപ്പം ഒരു പാട്ട് കൂടി വേണമെന്ന് ആഗ്രഹിച്ചു. എത്രേ സിനിമയുടെ പ്രൊമോഷനോടെ സംസാരിക്കുമ്പോൾ രണ്ടാം ഭാഗത്തിൽ തമന്നയുടെ ഒരു ഗാനരംഗ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു പാട്ട് സിനിമയിൽ വലിയ ഹിറ്റാകുമ്പോൾ അതേ കോമ്പിനേഷൻ വീണ്ടും കാണാൻ പ്രേക്ഷകരും ആഗ്രഹിച്ചു പോകാറില്ലേ? ഇവിടെ രജനീകാന്തിനും ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു സിനിമയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കണം എന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ തമന്നയും രജനീകാന്തും വീണ്ടും ഒരു ഗാനരംഗത്തിൽ ഒന്നിച്ചെത്തുമോ എന്നത് ആരാധകർക്ക് കൗതുകമുള്ള കാര്യമായിരുന്നു. ഇതൊക്കെ പറഞ്ഞപ്പോഴും നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, ആദ്യ ജയിലറിലെ കാവാലയ പാട്ടാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം, അതോ ജയിലർ 2-ൽ പുതിയൊരു തമന ഗാനമാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഒരു സിനിമയിലെ പാട്ട് എത്രത്തോളം ജനപ്രിയമാകാമെന്നും അതൊരു താരത്തിന്റെ സിനിമയോടുള്ള പ്രേക്ഷകരുടെ പ്രതീക്ഷകളെ എങ്ങനെ സ്വാധീനിക്കാമെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം അല്ലേ? എന്തായാലും ഈ പാട്ടിന്റെ ഒക്കെ കാര്യം പറഞ്ഞിരുന്നപ്പോഴാണ് നമ്മുടെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ ഗാനങ്ങൾക്ക് ശേഷം കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ, ലഞ്ച് ബ്രേക്കിൽ അർജെ ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർജെ ധീരജ ജാനകി.
1: ജയിലർ ടുവിനെ കുറിച്ച് ഒരു രസകരമായിട്ടുള്ള കാര്യം പറയട്ടെ, സിനിമയില് സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം അഭിനയിക്കാൻ അവസരം കിട്ടിയാൽ ആരായാലും സന്തോഷിക്കില്ലേ. എന്നാ ഈ സിനിമയില് അഭിനയിക്കാൻ എത്തിയ ഒരു സീനിയർ താരത്തിന് ഒരു ചെറിയ കണ്ടീഷൻ ഉണ്ടായിരുന്നു അത്രേ. ആ താരം മറ്റാരുമല്ല, നമ്മുടെ ബോളിവുഡിലെ പ്രശസ്ത നടൻ മിഥുൻ ചക്രവർത്തി. രജനീകാന്തിന്റെ കഥാപാത്രം തന്നെ അടിക്കുകയോ വെട്ടുകയോ ചെയ്യുന്ന രംഗങ്ങൾ തന്റെ കഥാപാത്രത്തിന് വേണ്ടാന്നാണ് മിഥുൻ പറഞ്ഞതെന്ന് രജനീകാന്ത് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സൗഹൃദത്തിന്റെ പേരിൽ പറഞ്ഞ ഈ രസകരമായ കണ്ടീഷൻ ഇപ്പോൾ സിനിമാ പ്രേമികൾക്കിടയിലും ചർച്ചയാണ് അല്ലേ. അതുപോലെ തന്നെ മറ്റൊരു രസകരമായ കാര്യം കൂടിയുണ്ട്, ഈ ജയിലർ ടുവിലൂടെ തമിഴ് സിനിമയ്ക്ക് എത്തുകയാണ് നമ്മുടെ വിദ്യാ ബാലൻ. എന്നാൽ നമ്മുടെ രജനീകാന്തിനൊപ്പം അഭിനയിക്കുമ്പോൾ വിദ്യയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അത്രേ. അതിന്റെ പ്രധാന കാരണം നീളമുള്ള തമിഴ് ഡയലോഗുകളായിരുന്നു. ഒരു രംഗത്തിൽ ഡയലോഗ് പറയുന്നതിനിടെ കയ്യിലിരുന്ന സിഗരറ്റ് പോലും വിറച്ചു പോയെന്ന് വിദ്യ ഒരു അഭിമുഖത്തിൽ തമാശയോടെ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ആലോചിച്ചു നോക്കേ, ഇത്രയും പരിചയ സമ്പത്തുള്ള ഒരു അഭിനേത്രിക്ക് പോലും പുതിയ ഭാഷയിൽ ഡയലോഗ് പറയുമ്പോൾ ടെൻഷൻ വരുന്നു. അപ്പോൾ നമ്മൾ പുതിയൊരു കാര്യം ചെയ്യുമ്പോൾ പേടിക്കുന്നത് സ്വാഭാവികമാലേ. ശരിക്കും ചില കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഒരു ചെറിയ ആശ്വാസമാണ്. ഏതായാലും ഈ ഒരു മൂവിയുടെ വിശേഷങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കഥകൾ പറയാനായിട്ടുണ്ട്. പക്ഷേ അതിനു മുൻപായി നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. കേൾക്കാം.
0: യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർജെ ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. Everybody.

0: റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: നമസ്കാരം, ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർജെ ധീരജാ ജാനകി. യെസ്, അഗ്രതി ആ ഒരു ചോദ്യം മിസ്സായിരിക്കൊക്കെ വേണ്ടി എസ്എംഎസ് ചോദ്യവുമായി ഒക്കെ ഞാൻ എത്തിയിട്ടുണ്ട്. സോ എന്താണ് എന്ന് നമുക്കൊന്നും കൂടി നോക്കാം അല്ലേ. എത്ര നുള്ളിയാലും എത്ര തല്ലിയാലും മുറിക്കലും കറിയാത്ത കുട്ടി ആരാണ്? എത്ര തല്ലിയാലും എത്ര നുള്ളിയാലും മുറിക്കലും കറിയാത്ത ആ ഒരു കുട്ടി ആരാണ്? ആരാണ് ആരാണ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072287709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൊണ്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർജെ ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകി.
1: ജയിലർ 2 സിനിമയുടെ വിശേഷങ്ങളെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാല് ഒരു സിനിമയുടെ രണ്ടാം ഭാഗം വരുമ്പോൾ പ്രേക്ഷകർക്ക് പ്രതീക്ഷകൾ ഒരുപാടായിരിക്കും. ആദ്യ സിനിമയിലെ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങള്, രജനീകാന്തിന്റെ സ്റ്റൈല്, നെയിൽസൺ ടി മേക്കിംഗ്, അനിരുദ്ധിന്റെ മ്യൂസിക്, ഇതൊക്കെ വീണ്ടും കാണാനും കേൾക്കാനുള്ള കാത്തിരിപ്പിലാണല്ലേ ആരാധകർ. അതിനോടൊപ്പം ഇത്തവണ കഥയില് എന്തൊക്കെ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകും, പിന്നെ പുതിയ കഥാപാത്രങ്ങൾ സിനിമയെ എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും എന്നതൊക്കെ അറിയാനുള്ള ആകാംക്ഷയുണ്ട്. ആദ്യ ഭാഗത്തിന്റെ വിജയം ആവർത്തിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ ജയിലർ 2-നെ കുറിച്ചുള്ള ചർച്ചകളും പ്രതീക്ഷകളും റിലീസിന് മുൻപ് തന്നെ ശ്രദ്ധ നേടുകയാണ്. സിനിമയുടെ ട്രെയിലർ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് റിലീസ് തീയതി 15 ഒക്ടോബർ. ഇനി പ്രേക്ഷകർ കാത്തിരിക്കുന്നത് തിയേറ്ററിൽ സിനിമ കണ്ടിറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും ആ ഒരു അനുഭവം എന്നറിയാനാണ്. അപ്പോൾ ഒരു കാര്യം കൂടി, ജയിലർ 2-ൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാവുന്നത് എന്താണ്? നമ്മുടെ തലവന്റെ മാസ് പ്രകടനമാണോ, അല്ലെങ്കിൽ നെൽസന്റെ കഥ പറച്ചലോ, അതോ അനിരുദ്ധിന്റെ സംഗീതമോ? സോ അഭിപ്രായങ്ങൾ അയക്കാനായിട്ട് മറക്കരുത്. എന്തായാലും ഈ ഒരു മൂവിയുടെ വിശേഷങ്ങൾ പറഞ്ഞിരുന്നു. ഇപ്പൊ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്ക് നോക്കിയപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. സോ അതുകൊണ്ട് തൽക്കാലം ഇന്നത്തേക്ക് ടാറ്റാ ബൈ ബൈ പറയാണ്. പക്ഷെ ഇതോടെ ഒന്നും തീരുന്നില്ല, ബാക്കി വിശേഷങ്ങളുമായി കേട്ടുമുട്ടുന്നുള്ള പ്രതീക്ഷയിൽ ടാറ്റാ ബൈ ബൈ.
0: യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ, ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Prime Academy 4 General Education.
3: My Radio 90 FM. 90 FM. Ketarinya. Kootukuna.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
4: വന്നു പോകും മഞ്ഞും തണുപ്പും, അന്നും തുണയ്ക്കു നീയൊരാൾ.

മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചരത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.

0: നല്ലടാ കൊശവാ, സൂര്യൻ തമ്പുരാൻ. അല്ല അല്ലടാ, സൂര്യ തമ്പുരാൻ. സൂര്യ തമ്പുരാൻ പ്രേമിച്ചൊരുവൻ, ആരുമറിയാതെ പെറ്റിട്ടു ഉപേക്ഷിച്ച നിന്നെ നമുക്കറിയാം. തന്തിരാ നിന്നെ നമുക്കറിയാം. കെട്ടുകൂടത്തിന്ന് കട്ടുകൂടിച്ചിട്ട് കുമ്പയും വീർത്തിട്ട് രാത്രിയിൽ ഇരുട്ടത്തുരുണ്ടു നടക്കണം. നിന്നെ നമുക്കറിയാം ചന്ദിര, നിന്നെ നമുക്കറിയാം. ചെത്തുകൂടത്തിന്ന് കട്ടുകൂടിച്ചിട്ട് കുമ്പയും വീർത്തിട്ട് രാത്രിയിൽ ഇരുട്ടത്തുരുണ്ടു നടക്കണം. നിന്നെ നമുക്കറിയാം ചന്ദിര, നിന്നെ നമുക്കറിയാം. കയ്യത്തറ തോട്ടിലെ നീറ്റില് വീണ് കിടക്കണതാരാണ്
1: ചന്ദിര കുഞ്ഞാടെ. അതെ ചന്ദിര കുഞ്ഞാടെ.
0: കട്ടുകൂടി

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

problème, tu

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.